അതിക്കേത്ത് ആഹ്രത ഹമയങ് എവരെങ്കിൽ ഇൽമു ഫോറിഹിയെ അതിക്കേത്ത് ഇദ്വഹ മെതുക എവരം വണി ഷാക്കു കമെങ്കെ അതിക്കേത്ത് ഇദ്വഹ മെതു എവരം വണി ഖാനു ബയക്കു കമുകെ.

ഹമകശ്വറും തിമമ്മെന്നായി തിമമ്മെങ്ക കാബഫെന്ന മീഗ കുരിം വെസ് മികന്ത വാദു കുറവാഫാവേ എവേല മീഹും ദക്കാ ഉളുണു ഫുലോകു വാഹകതക്കെ കംഗാ മെനുവി മികന്തകെന്നുവേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

0: ये कौन तरीके को तो अरे मी फुरतमाफ बदादार फुरतमाफ कुरिस दन्नवाले हैं माँ फौर ये ने कुल में कुल कम गावेस फुरतमाफ के नुवर में तेरे के पेनल्टी दिखने मेट फरहंग ऐड का हाथर वड़ा का मेटे यार उन हाथा बागो तो हाथर मेटे के ऐसा बुआ कुरी फाउल का कुल के वीएआर बदा एक फाउंडेशन ने की पेनल्टी एक कम पेनल्टी कुरी फोन वाले नुवर में तेरे के दिहा नंबर मेसी Kurang formal, penalty goal, hari mati, dari kian itu, ini gos berat di, ege gaya gendek ka, 30 minit mat, 90 minit faham, 30 abang minit jaga, answer is number Medina, kuras kau dim bola faham dua fam, Lionel Messi kurang formal lagi, Argentina for the maaf, lalu jafani, elan dah ke adios mohon, ekas semua Argentina mewani adios kuri. The team couldn't raise me out, couldn't make me a jet. Bodakari Marcola Mehri, Molina. Had the eminent Kulefa, Maniki Fawafu, Marmati Sabis made Kulefa. Leafing Illo, Medina Elemedro, a carrying a liberal Argentina country, Austria, half three, Armati Borakuri, Fonova, the Hindus, Alvarez, the Masekuri Bora, the Bear. Austria country atom bola bear di half ke me the penalty carrying Austria half train Argentina gelum Eleni Medina alli bola penalty admal Alvarez kuria phone wa je bola kar di Austria country ne kas bear kol ani kas ello leaf moti ella me di far Medina ani kas Gonzalez no eki Alvarez kuriya down tar anikkas kari akulun teriya sevelo bola bear kol timmana ellon jase jase Argentina meliboni mi farse den Medina elli bola kuriya down ni etano Gonzalez enas bola di ekari hol Austria kon tega jef corner ka bear lu Argentina libe furtava corner match ka timmana corner Messi naga den darwa Austria penalty etre Argentina ke de tinen utre fast counter me out vale but be ha counter goal der etre smi hara bori counter Austria penalty etre goal der etre sa bori counter mat pali Messi corner naga den hadde de minute kule ifa Messi naga den corner penalty goal der etre me far kuria fono vale bola goal gar mat india got gos ber vi fanara number Gonzalez bola kuria fono vale Gol deria Hurasco Arimati Danikar in Diego Togos Bear. Gol deria Trefenji for the Gol Kumati Austria, Jim Korea for Noah Langas, Korea Midden Sivalo, Arimati, Imola, Sansaka, Medron Carriage, Laf, Tangle Fat, Onikas, Sveza, Attain Austria half, and Kuria Jilla, Medron Carriage, Hurkunta, and Manon Bolif and Korea, and as Medron Hurasco Lava, Argentina half, Varmak and Fat, and Divs and Sakadman Sleza, and Korea Medron Hurasco. Argentina sent Sagadman the Moran Kaspak or Fata. Then Korean Mian Korean Rasa Medas and Freda Fata Jila and Kastangle Fatum with me. Fizai Fahata short past the Jala Fata Korean Rasa and Kaspak or Fata Jila Nikulet Austria Kuruntri Metrin Korea Dimbor Denso Atlaf and Kas animating Korea Dimbor Atlamidin Swallow Atlamidin of Korea D. Freda Freda Medra Karimbor Contra Fata Jila and Kastangle Fatum Dimbola. Anikas Austria Kulantri Fat Mediterranean Medina Denso, Australia Argentina Kulantri Arumaki, Lema Abmedas and Lemas and Kas Denso Fatum Dir and Mediterranean Kulantri Tangle Fat Jasali Sweza Atlaf Sweloyang and a Korea Dimbola Freda Atlag Medra carrying as Medron Rasco Argentina after Arimatin Vadifa Korea Dimbola half Gimedas and Fatar and Dia Austria Kulantri Fatar Dia Carriabur Kulantri and Shanam Smith and Argentina Kulantri Difa Kuribola. And Kas Korea for Atlangas half medals, some Lema of Mentor, Karadima, Jila, Korea, Nagadu, Eritrea, but the country, the team country, Vadija, Australia, Lema, Atla, for Nabu, Korea, Demase, Korea, Smeda, the Bolli Beverly, Argentina, Kulturin, Difa, Kuribola, Diego to Koskorna, Gandhi, Akar, and Beer Mercury, Roga, Varaka, Argentina, Kulturin, Korea for Korea, Di Fernandez, Fernandez, Bolli, Fandam, Trecari, Dia, Sleza, Motifal, of a penetry, a Canadian, Armetanga, carrying Argentina, half to Argentina, the Fajon. Mencuba hadiah, hater mete kuleh fawa fun nawabis mete kuleh mihar moti. Ike semak wa Argentina moti kuri. Argentina ka jehu medra hurasko kre fa denso bolon Korea Argentina half terem bolang ir kulun tria out tiko ka ne bolde be Argentina kulun datla dam tra ka Austria kulun tri bolak jassa le tan kole bara yani ka Argentina kulun tri ma le tano leima kuri kusha kulige referee has card the cafe Argentina kulun tri Medina card me dekhe leima swa da kala ಕಾರ್ಡ್ ನೋಟ್ ಕೊಲ್ಲಣಿ ಅತ್ರ ಲೇಮ ಬೋಳ ಹೈಫ್ ಬೋಳ ದೂಕಲ್ಲ ಕುರಿಯ ಜೇಲ್ ಬಾತು ಮೆಡಿನ ಕೊಪ್ಪಾದ ಮಸೋ ಎನರಿ ಇಂದು ಕಾರ್ಡ್ ಫಾವಾಫನ್ ತಿರಿಸ್ ಮಿನಿಟ್ ಮಿಹಾರ್ ಕುಳೆ ಫ ತಿರಿ ಎತ್ತಿಸ್ ಮಿನಿಟ್ ಕುಳುಂಗ್ ಹಮವಿ ಮೆಚುಗೆ ಹದ್ದಿಯ ಹಮಿನಿಟ್ ಕುಳು ಮಿಹಾಫ್ ಮೆಚುಗ ಮಿಹಾರ್ ತಿಂಡಿ ಇಂದು ಕಾರ್ಡ್ ಎಕ್ತರೆ ದೆ ಕಾರ್ಡ್ ಅಸ್ಟ್ರೇ ದ ಕಾಮತ್ ಕುಳುಮತಿ ಅಸ್ಟ್ರೇ ಕುಳುಂತ್ರಿ ಲೈಮ ಮೆದಾಸ ಅರ್ಜೆಂಟಿನಾ ಹಾಫ್ ತೆರೆ ಬೋರ್ ಹಾಫ್ ಎತ್ತರೆ ವದಿನ ಮಡ ಮಡ ದುವೆಲ್ಲ ಆಫ್ ಕುರಿಯಂಗ ಸರ್ ಫರಾ ತಾರಿ ಮತಿ ಬೋರ್ ಅತ್ಲ ಕುರಿಯಂ
1: 30 first minute mihar me kulen fa fa mechu 8 minute
0: Argentina e che Austria con l'energia. Austria con un tremo, after la mattina di volta con la fatta, anche di volta fredda. La con la fatta è riattiva di keeper. Keeper di aria canale, ma ricontri a Densoe. Densoe anche se riattiva in keeper, fatta quella. Keeper, bolle, fa ancora il gela, fa sempre fatta la mattina di volta. Il fredda è l'atla, metto un grosso curi e fonua, le bolle, una barra, con un tremo, ma in conto con diretta. Per te, continui di me, tanto la sfida è che mi fa Austria contro l'Argentina contro il Berco di Conor. Guarda, Rangola, mi Austria mi ha, mi metto che libro e me, Rangola, forse te, di Nevias Nuan, dove è grande per Gregost. E la main control con le bolle, control con la area tra Nagadini, Cari e Bolle, Jahangai. E caso numero contro a Vima e la Jahaja Austria contro il Bolle Berco. Argentina contro il Badal Corani mi haro nikas. Argentina che Fabani haro di Paul mi febi. E non lo tin. Numero contro Medina di Paul mi febi. Tin numero first numero Corani. Il Saminet Kulevich fa una forma di addiha, imminent Kulev, Argentina e Austria con l'energia. Austria lì fa il corner, Stevisa Nagadin Bola Goldi e Kari mi fa, Argentina contro l'Atli, Atta di Fago e Rian Bero, con l'Ihaf che Medin Hassan Bola Bero. Stevisa e lì Bola Tangole Fato, Fred Atla penetri a Terian Nagadi, Goldi e Kari, keeper fu Mara Bola Atla. Keeper Martinez che mara bola atlaf bola fan kurien area tre mien kurie fonoa del bola di Beto Moreni Gonzalez penetra la bola fan d'ambre fara del Lema o rigevare noi Gonzalez vettune refri share con le te due ace faule non è area tre hanno fatto armati bola atlaf freda hanno fatto armati non gaccare in kurie di fi ossia half tre intanto le fatta anche freda arrivati in etering e non vedi denso e mezzo etering Austria half tereg denso back la fatta keeper keeper di etering bola curia just a half curia in as arrivati in denso e di penetrare canadi malo cari abate Argentina Gonzalez vetting e fai just a un bola in geo nuovo number colente Alvarez e vena vetting e nes bola di bevere noi Argentina Austria colente atla area tereng keeper ambiti in Svega Svega di in bola keeper cortamo Penetriere non carregge la fanno frate, non mettiamo anche Slega di Slega di area carry Fahato anche se il keeper keeper area bere Nicmel di area bere se questa Slega di Mola rimettiamo Atlanta ma non curiamo ascuri di Mola Atlanta metto non resco Fred aveva di curiamo ascuri di Mola Atlanta informati in curiamo rimettiamo anche di Mola bere ma curiamo ossia con tre già sali e non già sali con le barbi mi farò Atlanta Molina Atlanta curiamo area tre ore con tre di Martinez e il Martinez Fahato con la Gandia che ha rifatto per il di Dimbola in Curia di Fi Medra a Medasa Marmati Noia Cani di Sabola Austria con l'intrigo Atlanta Marmati in Curia a Medasa con l'intrigo Tangole Fatto Monica Freda e Freda Tangole Fatto Medra Densoia Austria after Denso Curia di Dimbola Medra Cani Lema Atlanta Medra Cani in Curia Gila Argentina after in Curia Tangole Fatto Austria Fatto Densoia e Cani in un numero con Alvarez Gannato Freda di Fi Freda Anfra Tarimati Noia Cani a Medasa con l'intrigo Atlanta Tangole Fatto Medra Vima Atlanta Freda e la curia di Mbola Suela Denso senza armati Mihar Moreni Huria contro il keeper Fieva Huria contro l'Argentina half today Curia Vima vuole fare e tre gelani armati half che mette in casa gelato tango le fatto Sevalo buona la fatta e tango le fatto Denso e di Austria half terrain carrying abate Alvarez Bera area Bera mettere in comune keeper mi gestare l'Austria keeper Curia infatti armati di Mbola Slega at left anche se eri a terreno keeper midi keeper curia di Mbola Taf midi Denso e di area carrying Australia e tanto l'Argentina contro l'Austria contro l'Atlanta di Faco Denso curia fono al bolo Austria contro il bolo curia fono al medrono e mattina contro con la Argentina half 3 vado che da un 3 farà vima già sa di bolo Diego Tagliosa vero anche se contro il bolo con lì Satara number mi eri qui Austria il gara numero Gregor Stick Baby Ciuccia
1: കുടുംബത്തിലെ അർജന്റീന കുടുംബത്തിനും പോലെ തഫ് കുറിയതി ഫെർണാണ്ടീസ് ആണ് എഫ്ര തലമെന്തിയും പോലെ കൊൺട്രോൾ കൊല്ലണി അരിമത്തി റവാക്കാനും പിന്നീട് നേരത്തെ വധയബേ നോ നമ്പർ അൽവരേസ് തങ്ങളുടെ ഫാത്ത് ഹാഫ് മെദാ സമയത്തിനും അക്കാരും തീമ്പോൾ ബാക്കുള്ള ഫാത്ത് അർജന്റീന ഹാഫ് തരെ അൽവരേസ് അൽവരേസ് മാർട്ടിനേസ് അത്ലാഫ് ആണ് ഫറാത്തും കൂറിയ ലിസ്റ്റ് അത്ലാഫ് ബാക്കുള്ള ഫാത്ത് ഏരിയ തരെ ഒരു കീപ്പർ ഡി ഏരിയ കാണാതെ വന്നപ്പോൾ കൊൺട്രോൾ കൊല്ല കുറിയ തീമ്പോൾ മാർട്ടിനേസ് keeper martinez me jassa ali lisandra martinez ne bole fan marji la me firing ara kulutri du ko dena bole fan kuria me di asane ke martinez jassa argentina half there me dena horas ko austria half there na gadin bole na badwe kulutri ga i gonzalo ko swade fa keeper kali ko kutanta jani je bole kulutri ga jani fatum me kula dikala ko slipum bola fernandez kuria fon wali austria kulutri atla kulutri ga jeve bereng ay bola പക്ഷേ അക്കുളത്തിനും അത്ലാ തങ്ങളുടെ ഫാജ സാബോ അത്ലാങ്കിങ് സെൻസാക്കൾ മാറ്റിയും കാര്യം അർജന്റീന ഹാഫിനെ കൂടിയ തങ്ങളുടെ എത്ര സത്താണ് എന്നെ കൂടിയെത്തിയപ്പോൾ അത്ലാ ഏരിയത്തിലെ വധം ഹൺ നമ്പർ കുളുത്തിരിയ ബൊലൂങ് ഫോൺ വാദം ചെയ്യുന്ന ബോധം ആരാവരുന്നു ഇപ്പോളെ അർജന്റീന അക്കുളത്തിന് ദിഫാക്കൾ ബോൾ അനക്കസ് അണകാദി പിടി ഏരിയ ക്യാരിങ് അനക്കസ് ഹൺ നമ്പർ കുളുത്തി ജീവരുടെ ഫാത്തും ആ ബോൾ അനക്കസ് അത്ലാ കുറിയ ദിവേത്തോ വിഫാരമുള്ള കുറിയ ദീഫ് എക്കാവശ് നമ്പർ കുളുത്തിരി വിമ കുരുമത്തി ഒരു കുളുത്തിൽ നട്ടുവ തങ്ങളുടെ ഫാത്തും ദീഫി അനക്കാവസ് സെയ്വതോറോ എന്നെ മെഴുത്തിൽ എന്തിമ്പോൾ അത്ലാ കുറിയ ജീലാഫ് ചുക്രണട്ട് അത്ലാ ഫാത്തും ഡെൻസോ സെൻസാക്കൽ കോള അതിമാലും വേണം അത്ലാ ഹാഫ് മെദിങ് ഹാസ കുറിയതാങ് ഒരു ലേമ ലേമ അത്ലാ കാര്യ കുളുത്ര നട്ടോ കുറിയ തീമ്പോൾ ഓസ്ട്രേലിയ കുളുത്രിയെ ഹോദ്രമത്രേ മിഫറേണ ഫൗൾ കുറിയ അർജന്റീന കുളുത്രിയ ബോളെ ഫാണ് അൽവരേസ കുറി ഫൗദ കുളിക ജഹും അർജന്റീന സാളീസ് ഡെമിനട്ട് കുളേ ഫാഫും അഡിയ ഡെമിനട്ട് കുളേ അല്ല മെച്ചുക മിഹാർ മതി അഡ്ഡി ഹാമിനെട്ട് കുളിയ കുളും ഫർഷാങ് അർജന്റീന കുളുത്രയും കുറിയ തീമ്പോൾ അനുമതി അത്ലാ മാർട്ടിനെ ജസ്സാലിപ്പോൾ ഹാഫ് മെദാസ് അത്ലാ മെദനോ ഹുറസ്കോ കുറിയ ദീഫി ഓസ്ട്രിയ ഹാഫ്തിന് മാബഡ ബാർവി ഡെൻസോ മിദോ കൊല്ല ഏരിയ അത്ര കാണാതെ മാറി കീപ്പർ കീപ്പർ ആണ് ഫ്രാസ് അനുമതി കുറിയ സ്ലേഗ സ്ലേഗ അത്ലാ ഫഹത്ത് ജില മാബഡ ഫഹത്ത് അനുക്കാസ് ഏരിയ കീപ്പർ മിത ഏരിയ അത്ര കാര്യം അബർ അൽവരേസ് കീപ്പർ കൊൺട്രോ കൊല്ലാ കുറിയ ഏരിയ ബേറും തിമ്പോൾ സ്ലേഗ അത്ല പെനൽറ്റിയെ കാണാതെ വന്ന് കുറിയ ദീഫി ഫ്രെഡീസ് ഫ്രെഡീസ് അത്ലാൻ കുറിയ മെദിനെ ഹാഫ് മെദാസ ജയില ഫ്രണ്ട് കുറിയ ദാമത്തെ അർജന്റീന കുളുത്രിങ് അത്ലാഗിങ് അരിമത്തെ കുറിയ ഏരിയത്തിയ വണ്ണം തന്റെ കുളുത്രിങ് അബദ്വെ ജസ്സാലിബോൾ അത്ലാ മിഫാർ ഫെർണാണ്ടീസ് ഫെർണാണ്ടീസ് കുറിയ അരിമത്തെ ജയില തിമ്പോൾ മെസ്സി മെസ്സി എവർ മാബഡ ഫാദർ സെൻസാക്കാൽ തിമ്പോൾ സീത ഓസ്ട്രേലിയ ഓസ്ട്രിയ കുളുത്തിരക്ക് ലിബുനാണ് ബോൾ അത്ലാൻ കുറിയമ്മ വിമ അനഫല തന്നെ കുറിയ തിമ്പോൾ അർജന്റീന കുളുത്രിങ് അർജന്റീന ഹാഫ് അത്ലാ ദാമത്തിന് മിഫാർ എട്ടുണി ഓസ്ട്രിയ കുളുത്രിങ് വെട്ടി ഫാത്തു ഒട്ടമെൻഡി കുറി ഫൗലാ കുളുകഞ്ചാവിയ ജഹ്മലി മതി ഓസ്ട്രിയ അർജന്റീന ഹാഫ് തരെ മണമണി ജസാദി ബോള കുറിയ ഹിഫാനസ് ചുക്വെറ്റ് അസ്ലാഫ് കുറിയ പിന്നീട് കണാദിമാർ കുളുത്തിനാണ് ബോൾ അത്ലാൻ കുളുത്തിനുള്ള ഫാത്ത് ജയിലാഹാബ് മെദാസർ കുളുത്തിനാണ് കസ് കുറിയ തിമ്പോൾ പെരഡിസ് അത്ലാ പിന്നീട് അദ്മാദ് കുളുത്തിനാണ് നഗാദിമ്പോൾ പിന്നീട് അത്രയും ഗോളിൽ അത്രയും മാബോളം മാത്രമത്തെ സ്കീപ്പർ മാർട്ടിനെസ് കീപ്പർ സപ്പുജാ കുറിയ ഫോണോ ലിബോൾ ആസ് മെദ്രോ ഹുറസ് സെൻസാക്കൾ തെരയും ബോൾ അത്ലാഫി അൽവരേസ് കൊണ്ട്രോ കൊല്ല ബോൾ ഫാദർ ജയിലോ തെരയും വെട്ടുണി ദന്തിമുണി ഫെർണാണ്ടീസ് ഫെർണാണ്ടീസ് ദിനി മെസ്സിയ മെസ്സി കുറിയ ഫോണോ ബോൾ അനുമതി അത്ലാൻ കുടിയ മെദിനി അൽവരേസ് പിന്നീട് കണാദിമ ഏരിയ ത്രീ വദ്യമ്യോടി ഗോൺസാലേസ് അൽവരേസ് ഡിരക്കൻ ഫാദർ ജയില ജസാലി ബോൾ അത്ലാഫി സർവീസ് നമ്പർ ഫെർണാണ്ടീസ് അത്ലാഫ് മെത്രെ ഒരു കുളുത്രി അദ്ദേഹ ബോൾ അത്ലാൻ ഫാദർ ജയില അനുമതി ഒരു കുളുത്രി അനക്കസ് മെത്രെ ദിമ്പോൾ അത്ലാഖ് കുളുത്തം കൊള്ളെ ഫഹത്തമ്മ എന്നണി ഓസ്ട്രിയ ഹാഫ് തെരയും സെൻസാക്കാരി ഹുരി അൽവരേസ് ആ മാർട്ടിനേസ് മാർട്ടിനേസ് കുറിയ തിമ്പോൾ അത്ലാസ് ഫാത്ത് ബാക്കുള്ള മാബഡസ് ഫാത്ത് ഒട്ടമെൻഡി അത്ലാഫ് മാർട്ടിനേസ് അർജന്റീന ഹാഫ് ഗ്യാനക മെദവർ സെൻസാക്കാർ തങ്ങളെ ക്യാരി Medrano Otamendi bola tank kuriye jela Medrano carrying sensa kadi mandi bola jitu na half tena tamal fatam Fernandez kuriye din bola tena Alvarez half me dasam kuriye duar tamoran ni anikas fana bar kulantriya Gonzalez penalty duar kontra kopfa kuri metro kulantriya natto adang ame tera foul me faro Asia kulantriya itu bago fast me tera kulum yar kuriye me dana Gonzalez mati wetti fa penalty adimalu Austria half tena life jhume Vima kuri kotha guli gay Argentina ni fajar. Penetrasi agam itu ni fajar. Argentina ni jom kuri fomada. Penetrasi atlet Argentina. Dekun saya kau melihat fajar. Gol dia rongomati ika. Austria ke kedua tiga hantar fasa kuantri gol dia agak arimat cawang itu penalty ya tiga ke kuantri kemarin kolnya abor Argentina ke tiga hantar fasa hak kuantri mihar niara kanada kemarin kolnya abor kuantri Messi kuri fomal itu rot fasa menit tiga emmet kuri Messi kuri naga dia ber gol dia agak carrying arimati Austria kuantri jifah kubeheri abeheru atyan satana ber kuantri mereka ber otamendi orang ini dewa orang ini victory fasa mas bola dibunyi Molina Molina Fernandez bidri Martinez and Otamendi tangole fahatu ne kas Martinez and fahatu back on area tere hori keeper Martinez medini and difa kore fonwal bola denso bolon kore fonwal Argentina sensa ka kari Argentina kontria mi far moti foul ko fel Martinez and arindo card jhandle moti Australia for Germany. And the penalty is the big card. First of all, going to you. Since the Kuradima, the Baba, Australia, Jim, could inform all about a penalty, a Kanadima letter, Argentina, Kuntri, and Bolon, the Fakuri ball. Since the Kuradima, that laugh, and Australia, Kuntri, a Kuria, Fonoval, the Eternal Australia, Kuntri, Atuko, Jim, coming in. Argentina, Kuntri, Otamendi, Atuko, Jim, coming in, Jim, this month. Austria half ge Argentina half ge ane kemudian yang sama metre bule hari mati Lima ya adi stabilisa bola kari mati kau jangan terbiar penalty ya rong mati ge kulo ane kula the team kulo terus mati kau jangan metubi kuri naga dim bola penalty ring gol dari akan di malam far bola kuri dance of final bola Austria kau jangan bola kuri final gol ge dani kari gol dari terfinal jadi mati dia kau terus berwi Because number of Vima Bolon Korea from one ball. First minute train, the minute bat, 3 minute Mihar Gagan to Kulevuni. Fifth and a half got Jihil and Aki, a question from Argentina. Then Vima Korea from all the ball goals, and he can't answer nothing. They were to spare. Fatan Korea from all the ball, and Denso Korea from all the Saka Dimalo. Vima jangan orang menteri kari dia kontri Argentina kontri atlet bola atlet sensa kal kari Austria kontri Davis atau Vettel kan atlet bola Paredes atlet yang as menteri orang kari as menteri orang Frasco Argentina half tiri wajib sangat tiri dim bola nak kas madam bola fan itu yang wajib kari kuri kontri yang mijasal cutuet ini jasal di bola penalty itu yang naga dim bola tangkul baru aja gol dari mati berumur kuri Austria kontri faham tu penalty kerja kontri kan ini bola fan mabres faham jadi tangkul faham semai naga dim bola Argentina kunci agak jeff lebih je Messi metu orang sekolah mati bola yang sahaja kuri yang anjani dari atri yang orang anjani dekul untuk ini divi huskom mati bawa dek Alvarez kuri fana keeper enggak tanggal di faham mana kita lebih je Denso yang kuri fana je Messi kuri fana walani kuri mati gol kuri kedua fana kuri fana gol teri yang bani Messi ke dewan itu warna masak katun kari divi kuri untuk ini dekul untuk ini tinggul untuk ini natto apa gol dari agak kanan di malari macam jeff lah kuri fana gol gan fana tarim kanan fana walagi Argentina and foul half ge ituru wagu tu ge first minute tere first mana minute tere ge mijhi dandu Argentina miharu dedanu jaf moti Austria ka jade nuje de varar masakatum enfurtame bola nagadini Messi nagadin bole Alvarez eri anikas difa kuri bole area berun Gonzalez satla kuri fona devana far anikas Messi de bole area tere vade gol area carry ekulun tere dekulun tere natto of kuri fona de bola gol ge tere vadda de Argentina mijhi mihaf ga mimechu ga devana dandu Dengan terus jadi Messi. ඉතුරුවක ෆස් මේටුගේ කුළුන් මෙහර පුරහමවා සිකුන්ත කොළ මිදී. දෙදන්ට සුන්දනුක ලීඩක මිහාර මොති ආජන්ටීන. ඔටමන්ඩිය මෙසි උරාස් ලැ දේශුමගේ ලීඩක මෙහර ආජන්ටීන මොති. මෙසි නගාදිින් බොල කුරිමිදන විහෙන් අල්වරේ සත්ලා කුර න කීපරොති ගේග පහතුන් ඩියරිය කෑනක සස්ටම පෙට සත්ල බල පෙට පට කර මෙ අත කීපර නක්ට දෙ කුට නක්ට කර න කුට අනිකර බ බල ගොදගතර ෆොන වාලාෑගේ. වර රීති වර මසකතුන් වර හිග්‍යාම රීති ලඩේ මෙසේ ජාදන. ඉතුරු වකතු කුළුම් වෙස් මිහාරමති හම

0: അങ്കാദീ ഉങ്കന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികം മായകു
0: എക്വരികം മായകു
1: ഏരുവസ് മിഹാരുവസ് രയിതുന്നായകു രയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, നാസിൽ മൂസ റഷ്വാൻ നൈം, ദായൻ മുഹമ്മദ് ഷാഫി ഷഫീഖ്, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, സ്വേദ റംല ഇബ്രാഹിം, ഷിയാര സുധാ സലീം, റാംസ ഫാത്മത് സുംല, സീന ഫാത്മത് വഹീദ, അതിൽ അനൂഷ ഷൈഹ അഹമ്മദ്. ഹഫ്താഗെ സ്വാഖുഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ് അക്ലവാലി, ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗ് മുളിങ് ആ പേക്കായകു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൾഗണേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.